ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെല്ലടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർഷമീറ ഇവിടെ പ്രസന്റ് ആയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം എന്റെ കണ്ണിലുടക്കിയ ഒരു കോട്ടാണ് എനിക്കിന്ന് പറയാനായിട്ടുള്ളത്. സ്വന്തം നില തെറ്റുന്ന രീതിയിൽ ആരും ആരെയും സ്നേഹിക്കരുത്. ആദ്യം ഞാൻ, പിന്നേ ഉള്ളൂ മറ്റൊരാൾ എന്നായിരിക്കണം. ഇത് സെൽഫിഷ് അല്ല, ഇറ്റ്സ് കോൾഡ് സെൽഫ് റെസ്പെക്ട്. നമ്മൾ ഒരാളെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു, നമ്മുടെ നില തെറ്റുന്ന രീതിയിൽ സ്നേഹിച്ചു, പക്ഷേ അവർക്ക് ആ ഒരു വില ഇല്ലെങ്കിൽ പിന്നെ ആ സ്നേഹത്തിന് എന്തെങ്കിലും ഒരു മൂല്യമുണ്ടോ? ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ മറ്റൊരാളെ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ അതിനെന്തെങ്കിലും ഒരു വിലയുള്ളൂ. നമുക്കൊരു വാല്യൂ കിട്ടാത്തവിടുത്ത് നമ്മൾ ഒരിക്കലും നിൽക്കാനും ശ്രമിക്കരുത്. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ഹലോ.
1: ആ അതിയ,
0: ഞാൻ ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക.
1: ഞാനും ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക.
0: നാളേക്ക് പാക്കലാമാ?
1: പിന്നെന്താ, കാണാലോ.
0: നമ്മ കല്യാണം പണിക്കലാമാ?
1: പിന്നെന്താ,
0: എനിക്ക് അപ്പ അമ്മ ഇല്ല, ഒരു പാർട്ടി മട്ടന്താ ഇരിക്ക.
1: എനിക്ക് പിന്നെ എല്ലാരും ഉള്ളോണ്ട് സമാധാനമുണ്ട്.
2: ഇന്ന് കല്യാണത്തിക്ക് എനിക്ക്
1: സമ്മതം.
2: എന്നെ വേല?
1: അതിങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കണ വേല.
2: ഓ, അപ്പൊ പെരിയ വേല ഇല്ലേ?
1: ആ, പെരുസും ചെറുതൊക്കെ എടുക്കും. അതെ, മറ്റേ അനുഗ്രഹം ഉണ്ടല്ലോ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ജെ മിറൌളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അപ്പോൾ പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വളരെയധികം അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം സെൽഫ് റെസ്പെക്റ്റ് ആണ്. നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റ് വേണം, നമുക്ക് നമ്മളോട് തന്നെ ഒരു വാല്യൂ വേണം. അങ്ങനെ ഉള്ളിടത്ത് മാത്രമേ നമ്മൾ നിൽക്കാവുള്ളൂ. നമ്മൾക്ക് ആരും വാല്യൂ തരാത്തവിടത്ത്, പിന്നെ ഞാൻ നിന്നെ പരിഗണിച്ചു വാല്യൂ തന്നു എന്ന് പറയുന്നവിടത്ത് നമുക്കത് ഫീൽ ചെയ്തില്ലെങ്കിൽ അവിടെ നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ആരും നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ നന്നായിട്ട് തന്നെ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയും. അങ്ങനെ സ്നേഹിക്കുന്നവിടത്താണ് നമുക്ക് നമ്മൾ തന്നെ കൊടുക്കുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ലൈഫിലും വളരെ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഒരു കുസൃതി ചോദ്യമാണ്. അപ്പോൾ ചോദ്യം ദാ പിടിച്ചോളൂ. വെള്ളത്തിൽ ജനനം, വെള്ളം കൊണ്ട് മരണം, ആരാണ് ഞാൻ എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. ഐ റിപ്പീറ്റ്, വെള്ളത്തിൽ ജനനം, വെള്ളം കൊണ്ട് മരണം, ആരാണ് ഞാൻ എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ പറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാ ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർഷി മിറ, ഉള്ളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. അഞ്ജിതയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അഞ്ജിതയുടെ ഫ്രണ്ട് ആയിട്ടുള്ള റോഷന്റെ ബർത്ത്ഡേ ആണ്. സോ റോഷൻ, വിഷ് യു വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് റോഷന്റെ ലൈഫ് മൊത്തം അടിപൊളിയാവട്ടെ, കളർ ആവട്ടെ, സെറ്റ് ആവട്ടെ എന്ന് മനസ്സറിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9027 9090 90 എന്ന നമ്പറിലേക്ക്. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ ഇവിടെ വെയിറ്റിംഗ് ആണ്, അതൊക്കെ ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമി റാവുള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, മസ്റ്ററിംഗ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? അയ്യോ, ഇനി എന്താണ് ചെയ്യേണ്ടത്, എന്താണ് സംഭവം എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ വാങ്ങുന്നവർക്ക് മസ്റ്ററിംഗ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് കിടപ്പ് രോഗികളായ പെൻഷൻ ബെനിഫിഷ്യറീസിന് പുറത്തേക്ക് പോയി മസ്റ്ററിംഗ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായേക്കാം. അതിനാലാണ് വീട്ടിലെത്തിയുള്ള മസ്റ്ററിംഗ് സംവിധാനം വളരെ സഹായകരമാകാൻ പോകുന്നത് കേട്ടോ. നമ്മൾക്ക് സാധാരണ വീട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ ഇന്നൊന്നും ചെയ്യേണ്ട, വീട്ടിൽ തന്നെ ഇരിക്കാം എന്നായിരിക്കും. പക്ഷേ പെൻഷൻ കാര്യമാണെങ്കിൽ അത് വീട്ടിലെത്തിച്ച് ചെയ്ത് തരാമെങ്കിൽ അതാണ് ബെസ്റ്റ്. കാരണം പെൻഷൻ എന്നത് ഒരാളുടെ ചെറിയൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് മാത്രമല്ല, മരുന്നിനും ഭക്ഷണത്തിനും ദൈനംദിന ആവശ്യങ്ങൾക്കും അതൊരു വലിയ സഹായകമാവും. ഞാൻ പറയാതെ തന്നെ എൻ്റെ ലിസണേഴ്സിനും എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ അല്ലേ. ഒപ്പം കുടുംബാംഗങ്ങളും കെയർ ടേക്കറും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അമ്മയുടെ പെൻഷൻ വരുന്നുണ്ടല്ലോ, ഇനി എന്താണ് നോക്കുന്നത് എന്ന് വിചാരിക്കാതെ ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ കുറയും, കൺഫ്യൂഷൻ കുറയുമ്പോൾ ടെൻഷൻ കുറയും. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചറാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്. 90 FM.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർച്ചി മീറ. യെസ്, ഒരു കാര്യം പറയട്ടെ, നമ്മുടെ നാട്ടിൽ ചില കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ പോകണം. ടി വേണമെങ്കിൽ കിച്ചണിലേക്ക് പോകണം, റിമോട്ട് വേണമെങ്കിൽ സോഫയിൽ നിന്ന് എഴുന്നേൽക്കണം. പക്ഷേ കിടപ്പ് രോഗികൾക്ക് അങ്ങനെ എല്ലായിടത്തേക്കും പോകാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് പെൻഷൻ മസ്റ്ററിംഗ് അവർക്കായി വീട്ടിലെത്തി വേരിഫിക്കേഷൻ നടത്താനുള്ള സംവിധാനം പ്രാധാന്യമേകുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ കണക്കുകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് കിടപ്പ് രോഗികളായ ഗുണ ഉപഭോക്താക്കളുടെ മസ്റ്ററിംഗ് വീട്ടിലെത്തി നടത്തുന്നതിനുള്ള നടപടികളാണ് ഒരുങ്ങുന്നതെന്നാണ്. ഇതൊരു ചെറിയ കൺവീനിയൻസ് അല്ല, പ്രായമായവർക്കും മൊബിലിറ്റി പ്രശ്നമുള്ളവർക്കും അവരുടെ കുടുംബത്തിനും ഇത് വലിയ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു പെൻഷൻ ബെനിഫിഷ്യറിയെ സെന്ററിലേക്ക് കൊണ്ടുപോകാൻ ചിലപ്പോൾ ഒരാൾ മാത്രം മതിയാകില്ല, രണ്ടുപേർ വേണം, ഒരു വെഹിക്കിൾ വേണം, പിന്നെ പേഷ്യൻസ് വേണം. അതുകൊണ്ട് എലിജിബിൾ ആയ ബെഡ് റിഡൻ ബെനിഫിഷ്യറീസിന്റെ വിവരങ്ങൾ ബന്ധപ്പെട്ട അധികൃതരുമായി പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. പെൻഷൻ വാങ്ങുന്ന മുതിർന്നവരുള്ള വീടുകളിൽ മസ്റ്ററിംഗ് ചെയ്തോ എന്ന് ഒന്ന് ചോദിക്കാട്ടോ. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചെറിയ ചോദ്യം വലിയൊരു സഹായകമായേക്കാം. അപ്പോൾ ഈ വിവരങ്ങൾ വീട്ടിലുള്ളവരോടും അയൽപക്കക്കാരോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് നല്ലൊരു സോഷ്യൽ സർവീസും കൂടിയാണ്. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Yes, guys, welcome back to Morning Bell with me, Arshi Mira, only on my radio, 90 FM. Yes. നമ്മുടെ വീട്ടിലെ അമ്മൂമ്മയോ അപ്പൂപ്പനോ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് ടെക്നോളജിയെക്കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ അറിയാം എന്ന് ചിലപ്പോൾ തോന്നും. പക്ഷേ ചില ഗവൺമെൻറ് പ്രൊസീജിയേഴ്സ് വരുമ്പോൾ മോനെ ഇതൊന്നും നോക്കിക്കേ. ഇപ്പോൾ പെൻഷൻ ബെനിഫിഷ്യറീസിൻ്റെ മസ്റ്ററി നടത്തുന്ന സാഹചര്യത്തിൽ വീട്ടിലെ യങ്ങർ ജനറേഷൻ ഒരു ചെറിയ റെസ്പോൺസിബിലിറ്റി എടുക്കാട്ടോ. അമ്മൂമ്മയ്ക്കോ അപ്പൂപ്പനോ മസ്റ്ററിങ് എന്താണ്, എവിടെ ചെയ്യണം, എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഗൂഗിളിനെ ഏൽപ്പിക്കാതെ ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് ശരിയായിട്ടുള്ള വിവരങ്ങൾ അന്വേഷിച്ച് സഹായിക്കാട്ടോ. പ്രത്യേകിച്ച് കിടപ്പ് രോഗികളായിട്ടുള്ള ഗുണ ഉപഭോക്താക്കൾക്ക് വീട്ടിലെത്തി മസ്റ്ററിങ് നടത്താനായിട്ടുള്ള സൗകര്യം ഒരുക്കാനായിട്ടും ശ്രദ്ധിക്കണം. അവർക്ക് സെന്ററിലേക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ വീട്ടിലെത്തി ചെയ്യേണ്ട നടപടികളെക്കുറിച്ച് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തോടോ അക്ഷയ കേന്ദ്രമായ ബന്ധപ്പെട്ട അധികൃതരോടോ അന്വേഷിക്കാം. കാരണം പെൻഷൻ എന്നത് ഒരാളുടെ ചെറിയൊരു മന്ത്ലി സപ്പോർട്ട് ആയിരിക്കാം. പക്ഷേ ആ തുക കൊണ്ട് മരുന്ന് വാങ്ങുന്നവരും വീട്ടു ചെലവ് നോക്കുന്നവരും ഒരുപാടുണ്ട്. അതുകൊണ്ട് അവരവരുടെ പെൻഷന്റെ കാര്യത്തിൽ നമ്മൾ ഒന്ന് അലേർട്ട് ആയിരിക്കണം. അമ്മൂമ്മയ്ക്ക് ടെക്നോളജി സപ്പോർട്ട് വേണമെങ്കിൽ ഗ്രാൻഡ് ചൈൽഡ് മോഡ് ഓൺ എന്നാണ് പറയാനായിട്ടുള്ളത്. സ്റ്റേ ട്യൂൺ, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്ര ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ്, അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്ര ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്ര ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
4: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ ഒളിയോൺ മൈ റേഡിയോ 90 FM. നമ്മുടെ ജീവിതത്തിൽ ഡെഡ്ലൈൻ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലേ. അസൈൻമെന്റ് ഡെഡ്ലൈൻ, ബിൽ പേയ്മെന്റ് ഡെഡ്ലൈൻ, ടാക്സ് ഡെഡ്ലൈൻ, അതുപോലെ തന്നെ ഡെഡ്ലൈൻ എടുത്താൽ മാത്രമാണ് നമ്മൾ ആക്റ്റീവ് ആകുന്നത്, ശരിയാണോ? പക്ഷേ പെൻഷൻ മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങളിൽ ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുന്നത് നല്ല ഐഡിയ അല്ല. ഈ റിപ്പോർട്ടുകൾ പറയുന്നത് സെപ്റ്റംബർ 30 വരെയാണ് ആ ഒരു ടൈം ലിമിറ്റ് എന്നാണ് മസ്റ്ററിംഗ് നടത്താനായിട്ടുള്ളത്. അതുകൊണ്ട് പെൻഷൻ ബെനിഫിഷ്യറീസിന്റെ കുടുംബാംഗങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധയിലെടുക്കണം. അടുത്ത ആഴ്ച ചെയ്യാം, നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് ഡെഡ്ലൈൻ എത്തിക്കരുത്. പ്രത്യേകിച്ച് കിടപ്പ് രോഗിയായിട്ടുള്ള ബെനിഫിഷ്യറി ആണെങ്കിൽ വീട്ടിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള നടപടികൾ നേരത്തെ തന്നെ അന്വേഷിക്കുന്നതാണ് നല്ലത്. നമ്മുടെ നാട്ടിലെ ഒരു യൂണിവേഴ്സൽ ഹാബിറ്റ് എന്താണെന്നറിയാമോ? ഡെഡ്ലൈൻ ഉള്ള കാര്യങ്ങൾ ഡെഡ്ലൈൻ്റെ തലേന്ന് ചെയ്യുക. പക്ഷേ ഇത്തവണ ആ ഹാബിറ്റ് ഒന്ന് മാറ്റാട്ടോ. വിവരങ്ങൾ പരിശോധിക്കുക, ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, ബന്ധപ്പെട്ട അധികൃതരുമായിട്ട് നേരത്തെ ബന്ധപ്പെടുക. കാരണം പെൻഷൻ പോലുള്ള കാര്യങ്ങളിൽ ചെറിയൊരു ഡിലേ പോലും ചില കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടായേക്കാം. അപ്പോൾ കലണ്ടർ എടുത്ത് ഒന്ന് മാർക്ക് ചെയ്യൂ. മസ്റ്ററിംഗ് പിന്നീട് നോക്കാമെന്നല്ല, ഇന്ന് തന്നെ അന്വേഷിക്കാമെന്നത്. സ്റ്റേ ട്യൂൺ, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി വേറെ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർഷി മിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മൾ പലപ്പോഴും ഒരു സർവീസ് ലഭിക്കാൻ എവിടെയാണ് സെന്റർ, എത്ര ദൂരം, എങ്ങനെ പോകും എന്നൊക്കെ നോക്കും. പക്ഷെ ഒരു കിടപ്പ് രോഗിക്ക് ആ ചോദ്യങ്ങൾ തന്നെ വലിയ ചലഞ്ചിങ് ആണ്. അവിടെ നിന്നാണ് വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തുന്ന സംവിധാനം വളരെ മീനിങ്ഫുൾ ആവുന്നത് കേട്ടോ. സാമൂഹിക സുരക്ഷാ പെൻഷൻ, ക്ഷേമനിധി പെൻഷൻ തുടങ്ങിയവയുടെ ഗുണ ഉപഭോക്താക്കളിൽ കിടപ്പ് രോഗികൾക്ക് അവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്താനായിട്ടുള്ള സൗകര്യമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിലൂടെ അവരുടെ യാത്രാ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ കഴിയും, കുടുംബത്തിന് വലിയൊരു റിലീഫ് കിട്ടും. കാരണം ബെഡ് റിഡൻ ആയിട്ടുള്ള ഒരാൾ പുറത്തേക്ക് കൊണ്ടുപോകുക, വീൽ ചെയർ വേണം, വെഹിക്കിൾ വേണം, സഹായിക്കാൻ ആളുകൾ വേണം, അവസാനം എല്ലാം കൂടി ഒരു മിനി എക്സ്പിഡേഷൻ. അതുകൊണ്ട് ആവശ്യമുള്ളവർ ഈ ഹോം വിസിറ്റ് ഫെസിലിറ്റി സംബന്ധിച്ചുള്ള നടപടികൾ അക്ഷയ കേന്ദ്രത്തിലോ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലോ അന്വേഷിക്കാവുന്നതാണ് കേട്ടോ. ഒരു കാര്യം കൂടി പറയാം, വീട്ടിലെ മുതിർന്നവരുടെ ഗവൺമെന്റ് ബെനിഫിറ്റ് സംബന്ധിച്ച കാര്യങ്ങൾ അവർക്ക് മാത്രം വിട്ടുകൊടുക്കാതെ നമ്മളൊന്ന് ശ്രദ്ധിക്കാം. അവരുടെ പേപ്പർ വർക്കിൽ ഒരു ചെറിയ ഹെൽപ്പിംഗ് ഹാൻഡ് അവരുടെ മനസ്സിൽ വലിയൊരു പീസ് ഓഫ് മൈൻഡ് ആയിരിക്കാം. സ്റ്റേ ട്യൂൺ, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9636 34 1454 8921 527372.
2: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ജാഗ്രതരായിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, വെസ്റ്റ് നൈൽ മുതലായ കൊതുകുജന്യ അസുഖങ്ങൾ. ഇവയിൽ ഡെങ്കി, ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള ഈഡസ് കൊതുകുകളുടെ പെരുപ്പത്തെ തടയുവാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രധാന മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവ പൊതുവെ മുട്ടയിടുന്നത് ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അമിതമായി മലിനമാകാത്ത വെള്ളത്തിലാണ്. ആയതിനാൽ നമ്മുടെ വീടുകളിൽ അവിടെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള കുപ്പികളോ ബക്കറ്റുകളോ ചിരട്ടകളോ ടയറുകളോ അഥവാ വിരിച്ചിട്ടിരിക്കുന്ന ടാർപ്പായ, തുറന്നു വെച്ചിട്ടിരിക്കുന്ന ടാങ്കുകൾ അഥവാ കാലിയായി കിടക്കുന്ന ചെടിച്ചട്ടികൾ, AC, ഫ്രിഡ്ജ് പോലുള്ളവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, എന്തിന് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിൽ പോലും ഈഡസ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പരിസരത്ത് കിടക്കുന്ന തുറന്ന കണ്ടെയ്നേഴ്സിൽ നിന്നും വെള്ളം മറിച്ചു കളയുകയും അതേപോലെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് മുതലായവ പ്രോപ്പറായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പരിസരത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവ പ്രോപ്പർ ഡസ്റ്റ്ബിൻസിൽ നിക്ഷേപിക്കുകയും നിങ്ങളുടെ അതത് സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും റെഗുലറായിട്ട് ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട് എന്നും ഉറപ്പു. ഈഡസ് കൊതുകുകൾ പൊതുവെ ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെകളിലും ഉച്ച സമയത്തുമാണ് ഇവരുടെ പീക്ക് ബൈറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് തന്നെ വീടുകളിൽ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജനാലകളും വാതിലുകളും നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാവിലെ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുമ്പോഴും ബെഡുകളിൽ ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്നവർ എന്നിവരിൽ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ പനിയോടൊപ്പം തന്നെ ശരീരവേദന, സന്ധിവേദന, തലവേദന അഥവാ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ മുതലായവ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ഇത് ഡെങ്കുവിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ഡെങ്കു സംശയിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മീ റാവുള്ളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ചെറിയ തോട്ടിലൂടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം വളരെ സിമ്പിളാണ്. പെൻഷൻ ലഭിക്കാൻ അർഹരായ ആളുകളുടെ മസ്റ്ററിംഗ് സമയത്ത് പൂർത്തിയാക്കുക എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് കിടപ്പ് രോഗികളായ ഗുണ ഉപഭോക്താക്കൾക്ക് സെൻറ്ററിലേക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി വീട്ടിലേക്ക് മസ്റ്ററിംഗ് നടത്താനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വീട്ടിലോ കുടുംബത്തിലോ അത്തരത്തിലുള്ള പെൻഷൻ ബെനിഫിഷ്യറീസ് ഉണ്ടെങ്കിൽ മസ്റ്ററിംഗ് ചെയ്തോ എന്നൊന്ന് ചോദിക്കൂ. അവരവർക്ക് സെൻറ്ററിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ ഹോം വിസിറ്റ് സംബന്ധിച്ച നടപടികൾ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രത്തിലോ തദ്ദേശ സ്ഥാപനത്തിലോ അന്വേഷിക്കാം. പലപ്പോഴും ഗവൺമെന്റ് സ്കീമുകളെ കുറിച്ച് വിവരമില്ലാത്തതാണ് വലിയൊരു പ്രശ്നം. അതിനാൽ ഇൻഫോർമേഷൻ കിട്ടിയാൽ അത് നമ്മളിൽ മാത്രം വെക്കാതെ അമ്മൂമ്മയോടും പറയാം, അപ്പൂപ്പനോടും പറയാം, അയൽ വീട്ടിലെ ചേട്ടനോട് പറയാം, വേണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പെൻഷൻ വാങ്ങുന്ന ആൾക്കാർക്കൊന്ന് റിമൈൻഡ് ചെയ്യാം. കാരണം ചിലപ്പോൾ ഒരു വാട്സപ്പ് മെസ്സേജ്, ഒരു ഫോൺ കോൾ, ഒരു ചെറിയ റിമൈൻഡർ ഒരാളുടെ ആനുകൂല്യം സമയത്ത് ലഭിക്കാൻ കാരണമായേക്കാം. മസ്റ്ററിംഗ് എന്നത് വലിയൊരു കോംപ്ലിക്കേറ്റഡ് കാര്യമാണെന്ന് ഓർത്ത് പേടിക്കേണ്ട. ശരിയായിട്ടുള്ള വിവരം അറിയുക, സമയത്ത് നടപടി എടുക്കുക, ആവശ്യമുള്ളവർക്ക് സഹായം നൽകുക, അതാണ് കാര്യം. അപ്പോൾ നമ്മുടെ വീട്ടിലെ മുതിർന്നവരോട് ഒരു ചോദ്യം ചോദിച്ചു നോക്കാം. നിങ്ങളുടെ പെൻഷൻ കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? ഒരു ചെറിയ ചോദ്യം വലിയ ഒരു കരുതലാവാം. സ്റ്റേ ട്യൂൺ, ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചുവരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യം മീറിയാണ് മോർണിംഗ് ബെല്ല് അടിച്ചുകൊണ്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ് നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ്റെ കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചോദ്യം ഞാൻ പറയുകയാണ്, ഇന്നത്തെ എസ് എം എസ് ക്വസ്റ്റ്യൻ ഒരു കുസൃതി ചോദ്യമാണ്, അപ്പോൾ അതനുസരിച്ച് ഉത്തരങ്ങൾ തരിക. ചോദ്യം ഇതാണ്, വെള്ളത്തിൽ ജനനം വെള്ളം കൊണ്ട് മരണം ആരാണ് ഞാൻ? ഐ റിപ്പീറ്റ്, വെള്ളത്തിൽ ജനനം വെള്ളം കൊണ്ട് മരണം ആരാണ് ഞാൻ എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി നിറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: Welcome back to Morning Bell with me, RJ Meera Olli, on my radio 90FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. യെസ്, നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും കേട്ടോ. പക്ഷെ അങ്ങനെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടായിട്ട് പോലും നമുക്ക് ഒരു വാല്യൂ അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നിൽക്കുന്നതായിരിക്കും കേട്ടോ വളരെ നല്ല കാര്യം. സ്വന്തം നില തെറ്റുന്ന രീതിയിൽ ആരും ആരെയും സ്നേഹിക്കരുത് കേട്ടോ. ആദ്യം ഞാൻ, പിന്നെയുള്ളൂ മറ്റൊരാൾ എന്നായിരിക്കണം നമ്മളുടെ ചിന്ത. ഇതൊരിക്കലും സെൽഫിഷ്നെസ് അല്ല, ഇതാണ് സെൽഫ് റെസ്പെക്ട്. നമുക്ക് വാല്യൂ ഇല്ലാത്ത ഒരു സ്ഥലത്തും നമ്മൾ നിൽക്കാതിരിക്കുക. ഈവൻ നമ്മളുടെ സ്ഥാപനത്തിലാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നമുക്ക് വില തരുന്നില്ല എന്ന് തോന്നുന്നിടത്ത് നിന്ന് ഓക്കെ, വളരെ മാന്യമായിട്ട് തന്നെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോകാനായിട്ടുള്ള ഒരു മൈൻഡ് ഉള്ളവിടത്താണ് നമ്മുടെ ജീവിതത്തിന് വേറൊരു സുഗന്ധം അല്ലെങ്കിൽ ഒരു വസന്തമൊക്കെ ലഭിക്കുക എന്ന് പറയുന്നത് കേട്ടോ. എന്തായാലും കാര്യങ്ങളൊക്കെ അടിപൊളിയാവട്ടെ, ഉഷാറാവട്ടെ. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷിമീറ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, വെരി വെരി വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. അപ്പൊ എന്റെ എല്ലാ ലിസണേഴ്സിനും ഇന്നത്തെ മാജിക് ലോജിക്കിന്റെ സ്പെഷ്യൽ ഷോയിലേക്ക് വെരി വെരി വാം വെൽക്കം. ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് എടുത്ത് കാണുന്നത് എന്റെ ഒരു സ്വഭാവമാണ് കേട്ടോ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ചിത്ര ചേച്ചി, അതെ മലയാളത്തിന്റെ ാടി ചിത്ര ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ പോർഷൻ ഞാൻ കാണുകയുണ്ടായി. ആ ഇന്റർവ്യൂല് ചിത്ര ചേച്ചി പറഞ്ഞ വാക്കുകള് ശരിക്കും നമ്മുടെ ഹാർട്ടിലേക്ക് ഡയറക്റ്റ് സ്ട്രൈക്ക് ആയി. എന്താണെന്നല്ലേ, സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്ക് പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: അത്രമാത്രം സ്ട്രൈക്ക് ചെയ്യാൻ പാകത്തിനുള്ള ചിത്ര ചേച്ചിയുടെ വാക്കുകൾ എന്താണെന്നല്ലേ ചിന്തിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ, ആർജെ അഞ്ജലി. നമ്മളെ കൂടുതലായിട്ട് പുകഴ്ത്തി സംസാരിക്കുന്നവര് നമ്മളോട് സിൻസിയർ ആയിട്ടുള്ളവരല്ല. അതേസമയം നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് അത് തിരുത്താനായിട്ട് പറഞ്ഞു തരുന്നവരായിരിക്കും നമ്മളോട് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയുള്ളവരെന്നാണ് ചിത്ര ചേച്ചി പറഞ്ഞത്. അങ്ങനെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് തിരുത്തിക്കുന്നത് നമ്മളെ നല്ല നിലയിൽ വരാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അത്രയും ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദങ്ങള് നമ്മൾ എപ്പോഴും കൂടെ കൊണ്ടു നടക്കണം എന്നാണ് ചിത്ര ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴേ വല്ലാതങ്ങ് നമ്മളെ പൊക്കി പൊക്കി പൊക്കി പറയുന്നവരുണ്ടല്ലോ, നമ്മുടെ തലയങ്ങ് ആകാശത്തോളം മുട്ടാൻ പാകത്തിന് ഇങ്ങനെ പൊക്കുന്നവര്, അവരെയൊന്നും വലിയ രീതിയിൽ വിശ്വസിക്കേണ്ട കേട്ടോ. ഏത് സമയത്തും അവര് മോളിന്ന് താഴ്ത്തേക്ക് ഒരൊറ്റ തള്ളുതള്ളും. നമ്മളെ തെറ്റ് തിരുത്താനായിട്ട് പ്രേരിപ്പിക്കുന്നവരെ, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ, നമ്മുടെ കൂടെ തന്നെ എന്ന് നിൽക്കുന്നവരെ വേണം വിശ്വസിക്കാനായിട്ട്. സ്റ്റേറ്റ് യോൺ ഡോൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈറ്റിസ്

0: തലവെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്ര ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ്, അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്ര ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്ര ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദിലെ ജി മാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: വ്യായാമം അല്ലെങ്കിൽ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരാൻ നടത്തവും അതുപോലെ ജോഗിങ്ങും ആണ് അല്ലേ. ഏറ്റവും എളുപ്പത്തിന് നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ നടത്തം അല്ലെങ്കിൽ ജോഗിങ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. നടത്തവും ജോഗിങ്ങും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഒരിക്കലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ജോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വളരെ സാവധാനത്തിലുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഓട്ടമാണല്ലേ ഈ ജോഗിങ്. നോർമലി ഈ ജോഗിങ്ങിന്റെ സ്പീഡ് മണിക്കൂറിൽ 6 മൈലിൽ കൂടാൻ പാടില്ല എന്നാണ് പറയുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ജോഗിങ് ഓടുന്നതിനെ വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്. പക്ഷേ വാക്കിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വെല്ലുവിളിയൊക്കെ ഉണ്ട് അല്ലേ. നമ്മുടെ ശരീരത്തിന് ഓവർ സ്ട്രെയിൻ ഒന്നും കൊടുക്കാണ്ട് ഓടുന്ന ടൈം ഫുൾ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്പീഡ് കീപ്പ് ചെയ്ത് പോവുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു വെല്ലുവിളി. ഓടുന്ന അത്ര ബുദ്ധിമുട്ടൊന്നും ഈ ജോഗിങ്ങിനൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഓപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എക്സസൈസ് ാണ് ഈ ജോഗിങ്. സ്റ്റേ ട്യൂൺ, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

ഡെയിലി ജോഗിങ് ശീലമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ബെനിഫിഷ്യൽ ആണ് ട്ടോ. എന്താണെന്നല്ലേ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള എക്സസൈസ് ആണ് ജോഗിങ്. അതുപോലെ തന്നെ മസിൽസിന്റെ സ്ട്രെങ്തും വർക്കിംഗും ഒക്കെ വികസിപ്പിച്ചെടുക്കാൻ പറ്റും. മസിൽസിന് റെസ്റ്റ്ലെസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറെ നേരം വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി കിട്ടും. ബോൺസിന്റെ ഒക്കെ ഹെൽത്ത് അല്ലെങ്കിൽ അതിന്റെ ഒക്കെ സ്ട്രെങ്ത് ഡബിൾ ആക്കി കിട്ടും. നമ്മളെ സംബന്ധിച്ചിട്ട് ശരിക്കും ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ആണ് അല്ലെ. അപ്പൊ ഈ കലോറീസ് ഒക്കെ ബേൺ ചെയ്തിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാക്കാനായിട്ട് ജോഗിങ് അടിപൊളിയാണ്. നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം എന്നുള്ളത് മെച്ചപ്പെടുത്തും. അതുകൊണ്ട് തന്നെ നമ്മുടെ റെസിസ്റ്റിവിറ്റി കൂട്ടുന്നുണ്ട്. എല്ലാത്തിനെയും അവസാനമായിട്ട് ശരീരം നന്നായാൽ തന്നെ നമുക്ക് മനസ്സിനെ ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ മനസ്സിന്റെ ഒരു ആരോഗ്യം നിലനിർത്താനായിട്ടും ജോഗിങ്ങിലൂടെ പറ്റും എന്നാണ് പറയുന്നത്. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷനായിട്ടുള്ള മൈ റേഡിയോ 90 FM ൽ വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

0: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതിയസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന ആരോഗ്യ പ്രശ്നമാണ് മലിന ജലത്തിൽ നിന്നും ഉടലെടുക്കാൻ സാധ്യതയുള്ള, മലിനമായ വെള്ളത്തിൽ നിന്നും ആഹാര പാനീയങ്ങളിൽ നിന്നുമെല്ലാം പടരാൻ സാധ്യതയുള്ള വാട്ടർ ബോൺ ഡിസീസസ്. അമിതമായ മഴ മൂലം അഴുക്കുചാലിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകുകയും അവ നമ്മുടെ കുടിവെള്ളം മുതലായവ മലിനമാക്കാൻ സാധ്യതയും ഏറെ കൂടുതലാണ്. ഈ സമയങ്ങളിൽ പടരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ടൈഫോയിഡ്, കോളറ, ഷിജല്ല, ലെപ്റ്റോസ്പൈറോസിസ് എന്നിവയും അതിനോടൊപ്പം തന്നെ വൈറസ് മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള അസുഖങ്ങളും. ഇവയെ പൊതുവായി തടയാനുള്ള കുറച്ച് പരിഹാരങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കുടിവെള്ളത്തിന് എപ്പോഴും തിളപ്പിച്ചതോ അഥവാ വാട്ടർ പ്യൂരിഫയറിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. തിളപ്പിക്കുമ്പോൾ വെള്ളം കുറഞ്ഞത് ഒരു മിനിറ്റ് എങ്കിലും റോളിംഗ് ബോയിലിംഗിൽ അഥവാ തിളച്ചു മറിയുന്നത് വരെ തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ശേഷവും കൈകൾ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാൻ ഓർക്കുക. അതേപോലെ വഴിയോരങ്ങളിൽ നിന്ന് വൃത്തിഹീനമായി തുറന്നു വെച്ചിരിക്കുന്ന ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കുന്നത് ഒഴിവാക്കുക. വീടുകളിലും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപ് നന്നായി പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴുകി ഉപയോഗിക്കുക. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയിൽ നിന്ന് അവിടെ ഡ്രെയിനേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അത്തരത്തിൽ അഴുക്കുവെള്ളങ്ങളിൽ നടക്കേണ്ട അവസരം കൂടുതൽ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. അഥവാ അത്തരത്തിൽ നടക്കേണ്ട അവസരം വന്നാൽ ബൂട്ട്സ് ധരിച്ച് സഞ്ചരിക്കുക. കാലിൽ മുറിവുകളോ അൾസർ മുതലായ മറ്റു സ്കിൻ ഇൻഫെക്ഷൻസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതലും അത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സഞ്ചരിക്കാണ്ടിരിക്കുക. എലിയുടെ മൂത്രത്തിൽ നിന്നും പടരുന്ന ലെപ്റ്റോസ്പൈറോസിസ് എന്ന അസുഖം കെട്ടിക്കിടക്കുന്ന അത്തരത്തിലുള്ള വെള്ളത്തിൽ നിന്നാണ് പടരുന്നത്. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് പനിയോടൊപ്പം വയറുവേദന, വയറിളക്കം, ഛർദി, മലത്തിൽ രക്തം, മഞ്ഞപ്പിത്തം മുതലായ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടുക. ഇവ മുൻപറഞ്ഞ മലിനമായ വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ പടരുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ആകാൻ സാധ്യത ഏറെയാണ്. സ്വയം ചികിത്സ ഒഴിവാക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: എട്ടുമണി.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദരത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദര ജിമാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളിലൂടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദര ജിമാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദര ജിമാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
4: Prime Academy for General Education.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
4: Prime Academy for General Education.
5: My Radio 90 FM. 90 FM. Ketarinya. Kootukoodam.

നമ്മൾ ഈ എക്സസൈസുകളൊക്കെ ചെയ്യാനായിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം മാറ്റി വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അതിൽ തന്നെ ജോഗിങ്ങിനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് മോർണിംഗ് ആണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. അതിരാവിലെ ജോഗിങ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ദിവസം മുഴുവനായിട്ട് ഫുള്ളി എനർജറ്റിക് ആയിട്ട് നമ്മളെ മാറ്റാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ഒരു ചെറിയ തണുപ്പും കാറ്റും നല്ല ശുദ്ധവായുമൊക്കെ ശ്വസിച്ചുകൊണ്ടുള്ള ആ ഒരു ഓട്ടം എന്നുള്ളത് ശരിക്കും ഭയങ്കര ഒരു കുളിർമ നൽകുന്ന ഒരു സംഭവമാണ്. അതിലേറെയായിട്ട് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണത്. വൈകുന്നേരങ്ങളിലൊക്കെ ജോഗിങ്ങിന് ഇറങ്ങാന്ന് പറയുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് അത്രയും ടയേർഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് ഒരിക്കലും ജോഗിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പ്രോപ്പർലി സാധിച്ചു എന്ന് വരില്ല. എന്നിരുന്നാലും നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള ഒരു ടൈം നമുക്ക് ഓപ്റ്റ് ചെയ്യാണ്ട് നിവർത്തിയില്ലല്ലോ. ഇപ്പൊ രാവിലെ തന്നെ എണീക്കാനൊക്കെ ഭയങ്കര മടിയുള്ളവരാണ്, ഇനി രാവിലെ നേരത്തെ ജോലിക്കൊക്കെ പോകേണ്ടവരാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോ ഈ പറഞ്ഞ പോലെ രാവിലെ ജോഗിങ് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് അവർക്ക് ഫീസിബിൾ ആയിട്ടുള്ള ഒരു സമയത്ത് മാത്രമായിരിക്കും ഇങ്ങനെ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ജോഗിങ്ങിന് ഇറങ്ങുമ്പോ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. ജോഗിങ് തുടങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് ആവശ്യത്തിന് വെള്ളം കുടിക്കുക. വളരെ ലൂസായിട്ട് കിടക്കുന്ന കോട്ടൺ ഡ്രസ്സും അതുപോലെ തന്നെ ഓടാനായിട്ട് പറ്റിയിട്ടുള്ള ഷൂസും വെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ബിഗിന്നേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തുടക്കത്തിലെ തന്നെ ഒടുക്കത്തെ സ്പീഡ് എടുത്ത് ഓടാതെ വളരെ സ്ലോലി ഓടി തുടങ്ങുക. എന്നിട്ട് പയ്യെ പയ്യെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവരിക. ആദ്യത്തെ ദിനങ്ങളിൽ വളരെ കുറച്ച് ദൂരം മാത്രം ഓടുക, പിന്നീട് ദൂരവും ഇതുപോലെ കൂട്ടിക്കൊണ്ടുവരിക. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഒന്ന് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തതിന് ശേഷം ജോഗിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേശികൾക്കൊക്കെ ഒരു വലിവും വലിച്ചിലൊന്നും ഇല്ലാതെ നമുക്ക് സ്മൂത്ത് ആയിട്ട് ജോഗിങ് കണ്ടിന്യൂ ചെയ്ത് പോവാനായിട്ട് പറ്റും. ഇനി ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഫാസ്റ്റിംഗ് ടൈമിൽ തന്നെ ജോഗിങ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ജോഗിങ് ചെയ്യുന്നത് നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാക്കും. പിന്നെ പ്രോപ്പർ ആയിട്ട് ആ ഒരു എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുമൊന്നുമില്ല, ഭയങ്കര കിതപ്പൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നമുക്ക് ഉണ്ടാവും. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

ഏതൊരു അക്ഷരം വേറെ ചെയ്ത് കഴിഞ്ഞാലും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ആക്സസറീസ് ഒക്കെ വേറെ ചെയ്യാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ് അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. അങ്ങനെ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളുടെ നിറത്തിനെ മാച്ച് ചെയ്തിട്ട് ഓരോ ആക്സസറീസും ഓപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരട്ടെ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നിറമാണ് റെഡ് എന്നുള്ളത്. റെഡ് കളർ അറ്റയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മാച്ചിങ് ആയിട്ട് വരുന്നത് ഗോൾഡൻ കളറിലുള്ള ഓർണമെന്റ്സ് ആക്സസറീസ് ആണ് കേട്ടോ. അത് ഗോൾഡ് മെറ്റലിൽ വരുന്നത് എന്ന് പറയുമ്പോൾ അടിപൊളി ലുക്ക് ആയിരിക്കും റെഡിന്റെ കൂടെ തരിക. ബ്ലോക്ക് പ്രിന്റഡ് ഒക്കെയുള്ള ഇന്ത്യൻ വെയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് എപ്പോഴും ഓക്സിഡൈസ്ഡ് സിൽവർ മെറ്റലിൽ വരുന്ന ആക്സസറീസ് ആണ് നല്ലൊരു ഇടുപ്പ് കൊടുക്കുക, നല്ലൊരു ക്ലാസിക് ലുക്ക് കൊടുക്കുക. സാധാരണ എല്ലാവരും വെയർ ചെയ്യാറ് ധരിക്കുന്ന വസ്ത്രത്തിന്റെ അതേ നിറത്തിലുള്ള ഓർണമെന്റ്സും ആക്സസറീസും വെയർ ചെയ്യുന്ന കാര്യത്തിലാണ് അല്ലെ. എന്നാൽ അതിനേക്കാളും ഒക്കെ ഒരു യൂണീക്ക് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്ക് തരാനായിട്ട് ഞാൻ ഈ പറഞ്ഞതും ഇനി പറയാൻ പോകുന്ന കോമ്പിനേഷൻസും ട്രൈ ചെയ്തു കഴിഞ്ഞാൽ സാധിക്കും. സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.

അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന് മാച്ചിങ് ആയിട്ടുള്ള ആക്സസറീസ് സെലക്ട് ചെയ്യുന്ന കാര്യമായിരുന്നു അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്, ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. ലൈറ്റ് പിങ്ക് കളറിലുള്ള കാഷ്വൽസിന് ഏറ്റവും മാച്ചിങ് ആയിട്ട് വരുന്നത് വൈറ്റ് പേൾസ് ആണ് കേട്ടോ. ബ്രൗൺ കാഷ്വൽസ് ആണ്, ബ്ലാക്ക് കാഷ്വൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിപൊളി ലുക്ക് തരുക ഗോൾഡൻ കളറിലുള്ള മെറ്റൽസ് ആണ്, ഗോൾഡൻ കളറിലുള്ള ആക്സസറീസ് ആണ്. റാണി പിങ്ക് കളറിലുള്ള അറ്റയേഴ്സിന് ദ ബെസ്റ്റ് മാച്ചിങ് എന്ന് പറയുന്നത് സിൽവർ കളറിലുള്ള ഓർണമെന്റ്സ് ആണ്, ആക്സസറീസ് ആണ്. നോർമലി ഒരു കളർ ഡ്രസ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏത് ടൈപ്പ് ആക്സസറീസ് വേണമെങ്കിൽ ഏത് കളറിലുള്ളത് വേണമെങ്കിലും നമുക്ക് വെയർ ചെയ്ത് പോകാൻ പറ്റും. എന്നാലും ഞാനീ പറഞ്ഞ കോമ്പിനേഷൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കറിയാൻ പറ്റും. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM-ൽ വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് കപ്പയാണ് അല്ലേ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളിക്കിഴങ്ങ്. ഈ കപ്പ അല്ലെങ്കിൽ കൊള്ളി അല്ലെങ്കിൽ മരച്ചീനി വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്ക് നമുക്ക് ട്രൈ ആക്കി നോക്കിയാലോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്, ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. കപ്പ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ജീരകം, എള്ള്, ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ ഗ്രേറ്റ് ചെയ്ത കപ്പ ഇട്ടിട്ട് അതിനകത്തെ വെള്ളമൊക്കെ ഏകദേശം വറ്റാൻ പാകത്തിനൊക്കെ സെറ്റ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ കപ്പ മിക്സും റവ പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മുടെ ചപ്പാത്തി മാവിന്റെ പരുവത്തിന് ഒന്ന് കുഴച്ചെടുത്തിട്ടേ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു വട്ടത്തിൽ പരത്തിയെടുത്തിട്ട് ഓയിലിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പപ്പടം പോലെ ഇരിക്കുന്ന അടിപൊളി സ്നാക്ക് റെഡിയാണ്. ചായക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷനായിട്ടുള്ള മൈ റേഡിയോ 90 FM-ൽ വേറെ ആരുമല്ല നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

Hi, hello, once again, welcome back and very, very, very, very good afternoon, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ വിശേഷങ്ങളും നല്ല അടിപൊളി മാജിക് റെസിപ്പിയൊക്കെ പറഞ്ഞു തന്നത് വേറെ ആരുമല്ല നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഏകദേശം 1 മണിയാവാറായിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. പോകുന്നതിന് മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞ ചിത്ര ചേച്ചിയുടെ വാക്കുകൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. നമ്മളെ കൂടുതലായിട്ട് പുകഴ്ത്തി സംസാരിക്കുന്നവരൊക്കെ നമ്മളോട് ആത്മാർത്ഥത ഇല്ലാത്തവരാണ്. അതേസമയം നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് തിരുത്താനായിട്ട് പറഞ്ഞു തരുന്നവരാണ് നമ്മളോട് ആത്മാർത്ഥതയുള്ളവര്, നമ്മളെ നന്നാവാനായിട്ട് ആഗ്രഹിക്കുന്നവര്. അപ്പോ അങ്ങനെയുള്ളവരോട് മുഷിയാണ്ടിരിക്കുക, അവര് പറഞ്ഞു തരുന്ന തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് അത് തിരുത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാനും അതുപോലെ എനർജറ്റിക് ആയിട്ടിരിക്കാനും ലവബിൾ ആയിട്ടിരിക്കാനും പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുക.

0: Hey, hello, good afternoon, my beautiful listeners. Welcome to My Radio 90FM. കേട്ടറിഞ്ഞു കൊണ്ട് കൂട ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് ഷാടകി ഇതവിടെ എത്തിയിട്ടുണ്ട്. കൃത്യ സമയത്ത് തന്നെ ഇന്നിപ്പോ ദൈവം വന്നപ്പോ തന്നെ നിങ്ങളോട് എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് അതിനൊരു വലിയ പ്രത്യേകത ഉണ്ട്. ഇത് വാങ്ങിയത് ഞാനൊരു 7-ാം ക്ലാസ്സിലോ 8-ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്താണ്. എനിക്ക് തോന്നുന്നു ഇത് പറയുമ്പോൾ പലർക്കും റിലേറ്റബിൾ ആയിരിക്കുള്ളൂ അല്ലേ. നമ്മൾ പണ്ട് കുഞ്ഞിനാളിലെ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ ഇപ്പോഴും കറക്റ്റ് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്തൊരു പ്രൗഡ്, എന്ത് വലിയ അംഗീകാരം കിട്ടിയ പോലെയാണ്. അതുപോലെ തന്നെ ഈ ഡ്രസ്സൊക്കെ വാങ്ങാനായിട്ട് പോകുമ്പോൾ കുട്ടികളുടെ സെക്ഷനിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്ന കുറച്ച് ടീംസും കൂടി ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നില്ല ഇത് ഞാൻ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്, പലർക്കും ഇത് റിലേറ്റബിൾ ആയിരിക്കുള്ളൂ. അതുപോലെ തന്നെ പണ്ട് വാങ്ങിയ ഡ്രസ്സ് അന്ന് കൃത്യമായി ഫിറ്റ്, പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് ചെറുതായി, ഇപ്പൊ സംഭവം കുത്തി കയറ്റിയിട്ടിട്ട് കണ്ണാടിന് മുന്നിൽ നോക്കിയിട്ട് ആഹാ കൊള്ളാലോ എന്ന് പറയുന്ന ദാറ്റ് ആത്മവിശ്വാസം ഉണ്ടല്ലോ എന്റെ പോലെ. പക്ഷെ ഇന്ന് ഈ ഒരു ഡ്രസ്സ് ഇട്ടിരിക്കുമ്പോൾ ചെറിയ നൊസ്റ്റാൾജിയ തന്നെയാണ് കേട്ടോ. കാരണം ഈ ഡ്രസ്സിനൊപ്പം പ്രായം കൂടി ഉണ്ട്, ഒരു കാലുണ്ട്, സ്കൂൾ കാലത്തെ കുറേ നല്ല ഓർമ്മകളുണ്ട്. എന്തായാലും നമ്മുടെ ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ആ ഓർമ്മകൾ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആകാനായിട്ട് കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങളും. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞു കൊണ്ട് കൂടാൻ ആർജേ ധീരാജ് ഷാനകിയാണ് ഓൺലി ഓൺ ലഞ്ച് ബ്രേക്കിൽ.
1: അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നിട്ടുണ്ട്, കൊള്ളാം സുന്ദരിയാണ്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജിമാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജിമാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജിമാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
5: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചാനകിയാണ്. ഞാൻ ആലോചിക്കായിരുന്നു, ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തെയും ഈ പഴയ ഡ്രസ്സിനെ പോലെയാണല്ലേ കാണുന്നത്. ഇത് എനിക്ക് പറ്റില്ല, എനിക്ക് ഇനി ആ പഴയ കഴിവൊന്നുമില്ല, എനിക്ക് വയസ്സായി, ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പക്ഷേ സത്യത്തിൽ പഴയതായത് കൊണ്ട് ഒന്നും മോശമാകുന്നില്ലല്ലേ. ഒരു ഡ്രസ്സ് പഴയതായാലും അതിനുള്ളിലെ ഓർമ്മകൾ വില കുറയുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മളും. നമ്മുടെ ജീവിതത്തിൽ എത്ര വർഷം കഴിഞ്ഞാലും, എത്ര തവണ തോറ്റാലും, എത്ര കാര്യങ്ങൾ നടക്കാതെ പോയാലും നമ്മുടെ വില അവിടെ കുറയുന്നില്ലല്ലേ. ചില കാര്യങ്ങൾക്ക് സമയം വേണം, ചില സ്വപ്നങ്ങൾക്ക് കുറച്ച് വൈകി എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കാം, ഞാൻ വൈകിരിക്കാം, പക്ഷെ ഞാൻ അവസാനിച്ചിട്ടില്ല. ഇന്ന് തുടങ്ങാം, ഇന്ന് ശ്രമിക്കാം, ഇന്ന് നമ്മുടെ കഥയ്ക്ക് ഒരു പുതിയ പേജ് എഴുതാം. അപ്പൊ എന്തായാലും ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യാൻ കേൾക്കാം ബ്യൂട്ടിഫുൾ ഗാനങ്ങളും. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അടങ്ങിയാണ്. യെസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ അസ്മസ് ചോദ്യത്തിനുള്ള സമ്മാനത്തിനായിട്ടുള്ള സമയമായിട്ടുണ്ട്. ഒട്ടും സമയം കളയാതെ ആ ഒരു ചോദ്യം എന്താണ് എന്ന് നോക്കാം. യെസ്, നമ്മുടെ ഇന്നത്തെ അസ്മസ് ചോദ്യം, വെള്ളത്തിൽ ജനനം വെള്ളം കൊണ്ട് തന്നെ മരണം, ആരാണ് ഞാൻ? വെള്ളത്തിൽ ജനനം വെള്ളം കൊണ്ട് തന്നെ മരണം, ആരാണ് ഞാൻ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ അസ്മസ് ചോദ്യം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072789909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072879909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒരുപിടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ നിങ്ങളുടെ

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
4: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ചോനക്കിയാണ്. ഈ ചില സിനിമകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കഥ നല്ലതായതുകൊണ്ട് മാത്രല്ല അല്ലേ, ആ ഒരു സിനിമ നമ്മളെ വേറെ ഏതൊരു ലോകത്തേക്ക് കുട്ടിക്കൊണ്ട് പോകും എന്നറിയുന്നത് കൊണ്ടാണ്. ഇന്ന് അങ്ങനൊരു സിനിമയും ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഏതാണെന്നല്ലേ, അതിനു മുൻപ് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഒരിക്കലെങ്കിലും നമ്മുടെ കുട്ടിക്കാലത്ത് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ കൂടെ ഒരു മാജിക് ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന്? എങ്ങനെയായിരിക്കും അല്ലേ നമ്മുടെ സീക്രട്സ് ഒക്കെ പറയാൻ പറ്റുന്ന, നമ്മുടെ കുസൃതികൾക്ക് കൂട്ടു നിൽക്കുന്ന, നമ്മൾ ആരും കാണാതൊരു ലോകത്തേക്ക് കുട്ടിക്കൊണ്ട് പോകാനായിട്ട് അങ്ങനൊരു മാജിക്കൽ ഫ്രണ്ട് നമ്മുടെ മുന്നിലേക്ക് വന്നാലോ? ഇതാണ് ഇന്ന് നമ്മൾ തുറക്കാനായിട്ട് പോകുന്ന സിനിമ ലോകം. വൈ ഡിയർ കുട്ടി ചാത്തൻ 1984 പുറത്തിറങ്ങിയ ഈ സിനിമ ഇന്നും പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു പേരാണ് അല്ലേ. കാരണം ഇതൊരു സിനിമ മാത്രമല്ല, ഒരു ജനറേഷൻ്റെ ചൈൽഡ്ഹുഡ് ഇമാജിനേഷൻ സ്ക്രീനിൽ കിട്ടിയൊരു രൂപമാണ് എന്ന് തന്നെ പറയാം. അന്ന് നമ്മളിത് കണ്ടപ്പോൾ മാജിക്കായി തോന്നിയ പല കാഴ്ചകളും ഇന്ന് ടെക്നോളജിയുടെ കാലത്ത് നോക്കുമ്പോൾ പോലും അതിശയിപ്പിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, 1984 അന്നത്തെ കാലത്തൊരു മലയാള സിനിമ നമ്മളെ 3D ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അല്ലേ അത്? അതിനെയൊക്കെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. ആ പഴയ മാജിക് ബോക്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ഈ ഒരു യാത്രയിൽ കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ ടു മറുപടിയോ 90 FM കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദിരാജ ചാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: എന്താ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നത്?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂണ് കമ്പോസ് ചെയ്തത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: എങ്ങനെയുണ്ട് പാട്ട്?
1: എന്നെ പോലെ ഉണ്ട്.
0: ഓ, അപ്പോ അത്ര ബോറാണോ? ഞാൻ പോവാ. നിന്റെ വീട്ടിൽ പട്ടിനാണ് സഹിക്കാൻ പറ്റും. ഓക്കേ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ചോനക്കിയാട്. മൈ ഡിയർ കുട്ടി ചത്തൻ, ആ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോ ഒരു കൂട്ടം കുട്ടികളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി എത്തുന്നൊരു മാജിക്കൽ ക്യാരക്ടർ ആണല്ലോ ഈ കുട്ടിച്ചാത്തൻ്റെത്. പിന്നെ അവരുടെ ജീവിതം പിന്നെ പതിവ് പോലെ മുന്നോട്ട് പോകില്ല, കുസൃതികളും അഡ്വെഞ്ചറും മാജിക്കും ഒക്കെ കഥ പിന്നെ ഫാന്റസി ജേണിയായി മാറുന്നുണ്ട്. പക്ഷെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത കഥയിൽ മാത്രമല്ലേ 3D. 1984 പുറത്തിറങ്ങിയ മൈ ഡിയർ കുട്ടി ചത്തൻ ഇന്ത്യയിലെ ആദ്യ 3D സിനിമയായി ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ന് നമ്മളൊരു സിനിമയുടെ ട്രെയിലർ പോലും 3D എഫക്റ്റോടെ കാണുന്ന കാലമാണല്ലേ, പക്ഷെ അന്നൊരു സിനിമ തന്നെ

3D കാണാൻ തിയേറ്ററിൽ ആളുകൾ എത്തിയതൊന്ന് ചിന്തിച്ചു നോക്കൂ. അന്നത്തെ പ്രേക്ഷകർക്ക് അത് എത്ര വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കണം അല്ലേ. സ്ക്രീനിൽ നിന്ന് എന്തോ പുറത്തേക്ക് വരുന്നത് പോലെ തോന്നുന്ന ഒരു മാജിക്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ പേരൊരു സിനിമയുടെ പേര് എന്നതിലുപരി ഇന്ത്യൻ സിനിമാ ഹിസ്റ്ററിയിൽ ഒരു മൈൽ സ്റ്റോൺ ആയി മാറിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു രസകരമായ കാര്യമുണ്ട്, ഈ സിനിമ കുട്ടികളെ മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ളൊരു ഫാന്റസി ആയിരുന്നില്ല, മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് അതിന്റെ വേൾഡ് ഒരുക്കിയിരിക്കുന്നത് അല്ലേ. അതാണ് ഒരു പക്ഷെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും വൈഡിയ കുട്ടിച്ചാതൻ എന്ന പേര് കേൾക്കുമ്പോൾ ഇന്നും ഒരു ക്യൂരിയോസിറ്റി തോന്നാനുള്ളൊരു കാരണം. എന്തായാലും ആ ഒരു മൂവിയെ കുറിച്ച് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാറായിട്ടുണ്ട്. അതിനു മുൻപ് നമ്മുടെ ഒരു യാത്രയിൽ കേൾക്കാം ബ്യൂട്ടിഫുൾ ഉള്ള ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചാടകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
4: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ചോനക്കിയാട്. യെസ്, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ മൈ ഡിയർ കുട്ടി ചത്തടിയിൽ കുട്ടികളായി അഭിനയിച്ചവരെ പിന്നീട് സിനിമകളിൽ കണ്ടപ്പോ അയ്യോ ഇവരായിരുന്നോ അത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൂവീസ് കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതൊരു ഇൻട്രസ്റ്റിംഗ് ഫീല് തന്നെയാണല്ലേ. കാരണം നമ്മളൊരു സിനിമ ഓർക്കുമ്പോൾ പലപ്പോഴും കഥാപാത്രങ്ങളെ ആയിട്ടാണ് ആ കുട്ടികളെയാണ് ഓർക്കുന്നത്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് അതേ മുഖങ്ങൾ വളർന്ന മറ്റൊരു സിനിമയിലോ അല്ലെങ്കിൽ ടി വിയിലത് കാണുമ്പോൾ ഒരു മിനിറ്റ് ഇവരെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു തോന്നല് വരുമല്ലേ. അതാണ് ഈ ഒരു സിനിമയുടെ മാജിക്. ശരിക്കും നമ്മുടെ മനസ്സിൽ ആ ഒരു കുട്ടിക്കാലത്തെ ഒരു വേർഷൻ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോൾ നമ്മൾക്കുള്ള മറ്റൊരു ക്യൂരിയോസിറ്റിയാണ് ഇതിൽ ആ കുട്ടികളൊക്കെ എവിടെയായിരിക്കും. അന്ന് ഈ സിനിമയിലെ ചെറിയ കുട്ടികളായി കണ്ട പല മുഖങ്ങളും വർഷങ്ങൾക്കിപ്പുറം വലിയവരായി മാറിയിട്ടുണ്ടല്ലേ. പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ? ഈ സിനിമയുടെ 3D എക്സ്പീരിയൻസ് കാണാൻ അന്നത്തെ പ്രേക്ഷകർ ഒരു പ്രത്യേക 3D ഗ്ലാസസ് ഉപയോഗിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇന്നൊരു ഫോൺ എടുത്താൽ പോലും നമ്മൾക്ക് വിഷ്വൽ എഫക്റ്റ് കാണാറായിട്ട് പറ്റുന്നില്ലേ. പക്ഷേ 1984 തിയേറ്ററിൽ ഇരുന്ന സ്ക്രീനിൽ നിന്നൊരു ഒബ്ജക്റ്റ് പുറത്തേക്ക് വരുന്നത് പോലെ കാണുന്നത് അത് ഇമാജിൻ ചെയ്യാൻ പോലും ഒരു ചെറിയ ചൈൽഡ്ഹുഡ് എക്സൈറ്റ്മെന്റ് വേണം. അതുകൊണ്ട് തന്നെ ഈ മണിയർ കുട്ടിച്ചതൻ എന്നും ഒരു സിനിമ എന്നതിലുപരി അന്ന് നമ്മൾ എങ്ങനെ സിനിമ അത്ഭുതത്തോടെ കണ്ടിരുന്നു എന്നതിൻ്റെ ഒരു ഓർമ്മയായിട്ടും നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി റിലേറ്റബിൾ ആകാം അന്നത്തെ കാലത്തുള്ളവർക്കായിരിക്കും ഉള്ളൂ അല്ലേ. എന്തായാലും ആ പഴയകാല ഓർമ്മകളൊക്കെ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആകാറായിട്ട് അവരുടെ ഓർമ്മകൾക്ക് കുറച്ചും കൂടി ഭംഗി കൂട്ടാറായിട്ട് ബ്യൂട്ടിഫുള്ളായ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ചോനക്കിയാട്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ, ഓരോ സിനിമയെ കുറിച്ച് പറയുമ്പോ തന്നെ നമ്മുടെ എല്ലാവരുടെ മനസ്സിലേക്ക് ഒരു പാട്ട് കൂടി എത്തുന്നേ, അലിപ്പഴം പെറുക്കം. ആ ഒരു പാട്ട് ഒന്ന് കേൾക്കുമ്പോ തന്നെ നമ്മൾ അറിയാതെ ഒരു കാലത്തേക്ക് തിരിച്ചു പോകും, ഒരു പഴയ കാലത്തിന്റെ നിഷ്കളങ്കതയിലേക്ക് അല്ലേ. ശരിക്കും ഈ ഒരു സിനിമ കാണുമ്പോ നമ്മൾ ചെയ്യുന്നത് ഒരു കാലഘട്ടത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. അന്നത്തെ വീടുകള്, അന്നത്തെ വസ്ത്രങ്ങള്, അന്നത്തെ കുട്ടികളുടെ ലോകം, അന്നത്തെ സിനിമ കാണുന്ന രീതികള്, ഇതൊക്കെ കൂടി ചേരുമ്പോ സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ടൈം ക്യാപ്സ്യൂൾ ഫീൽ തന്നെയുണ്ട്. പിന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോ എടുത്ത് പറയേണ്ടതാണ് നമ്മുടെ കലാഭവൻ മണി. അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലെ ആദ്യകാല ഓർമ്മകളിൽ കൂടി ഈ ഒരു സിനിമയെ നമ്മൾക്ക് ബന്ധിപ്പിക്കാം അല്ലേ. ഇന്നത്തെ പ്രേക്ഷകർക്കൊരു പ്രത്യേക കൗതുകമാണ് അന്ന് നമ്മളൊരു സിനിമയിൽ കണ്ട ചെറിയ മുഖങ്ങളും മൊമെന്റ്സും. വർഷങ്ങൾക്ക് ഇപ്പുറം നോക്കുമ്പോൾ അതിന് മറ്റൊരു വാല്യൂ തോന്നും. അതുകൊണ്ടാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഒരു പർട്ടിക്കുലർ ജനറേഷന്റെ സിനിമയായി മാത്രം നിൽക്കാത്തത്. അന്ന് കണ്ടവർക്ക് ഇത് നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്നതല്ലേ എന്നും അതുപോലെ തന്നെ പിന്നെ കണ്ടവർക്ക് ഇതൊക്കെ അന്നേ ചെയ്തിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സിനിമ. അതാണല്ലോ ഒരു സിനിമ കാലത്തെയും മറികടക്കുന്നു എന്ന് പറയുന്നത്. കഥ പഴയതായിരിക്കും, പക്ഷേ അതിലെ കൗതുകം പഴയതാകുന്നില്ല. ഒരു ജനറേഷന്റെ ഓർമ്മയായി സൂക്ഷിച്ച സിനിമ, മറ്റൊരു ജനറേഷൻ അത്ഭുതത്തോടെ കണ്ടെത്തുന്ന സിനിമ, അതാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. കാലം കടന്നു പോകും, പക്ഷെ ചില സിനിമകൾ നമ്മളെ കാലത്തിന് തന്നെ തിരികെ കൊണ്ടുപോകും. അങ്ങനെയൊരു സിനിമയായിരുന്നു, ഇന്നും അങ്ങനെയൊരു സിനിമ തന്നെയാണ് അല്ലേ. ഏതായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്ക് തൽക്കാലം ഞാനൊരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കാണ്. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ചാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9 6 5 6 3 4 1 4 5 4 8 9 2 1 5 2 7 3 7 2.
3: പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
4: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ രാജേഷാണ്. യെസ്, അപ്പൊ ഈ മൈഡിയ കുട്ടിച്ചാത്തൻ കുട്ടിച്ചാത്ത വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു കുട്ടി ടാസ്ക് തരാതെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാലതാരങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഈ ബാലതാരങ്ങളുടെ പേര് ഏറ്റവും കൂടുതൽ അയക്കുന്നത് ആരാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ബാലതാരങ്ങളുടെ പേര് അയക്കുന്നത് ആരൊക്കെയാണ് എന്ന് നോക്കാം. ഒരുപാട് പേരുണ്ടല്ലേ. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഈ ബാലതാരങ്ങളുടെ ലിസ്റ്റ് എഴുതുമ്പോൾ എല്ലാവരും ആദ്യം തന്നെ എഴുതാൻ ചാൻസ് ഉള്ള പേര് എന്റെ മനസ്സിലുണ്ട്. എന്തായാലും നോക്കട്ടെ, അത് തന്നെയാണോ നിങ്ങൾ അയക്കുന്നത് എന്ന്. അപ്പൊ ആ ഒരു ലിസ്റ്റുകളൊക്കെ നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ഷെയർ ചെയ്തോളൂ. ഉത്തരവാദിക്കുന്ന സമയം കൊണ്ട് കേൾക്കാം ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങളും. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ചടകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ചോരകിയാണ്. സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തപ്പോഴാണ് പുതിയ ഹിന്ദി ചിത്രമായ ഡയറിയുടെ ട്രെയിലർ ലോഞ്ച് വേദിയിൽ വെച്ച് നടൻ പൃഥ്വിരാജ് സുകുമാരൻ നടത്തിയ പ്രസ്താവനയും അതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പുമാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത്. കരീന കപൂർ ഉൾപ്പെടെയുള്ള ബോളിവുഡ് താരങ്ങൾക്കൊപ്പമുള്ള വേദിയിലും തിലകൻ, ജഗതി, ശ്രീകുമാർ, നടുമുടി വേണു, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ മലയാള സിനിമയിലെ പ്രതിഭകളെ അനുസ്മരിക്കാൻ പൃഥ്വിരാജ് തയ്യാറായി. ഇതിനെ തുടർന്ന് ഒരു വിഭാഗം പ്രേക്ഷകരിൽ നിന്ന് കടുത്ത അനാവശ്യ വിമർശനങ്ങളും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും നേരിടുമ്പോഴും ദേശീയ തലത്തിൽ ലഭിക്കുന്ന ഓരോ വേദികളിലും സ്വന്തം മാതൃഭാഷ സിനിമയുടെ പെരുമ ഉയർത്തിപ്പിടിക്കാൻ പൃഥ്വിരാജ് ശ്രമിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്ന വൈകാരികമായ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടേ ഇരിക്കുകയാണല്ലേ. സിനിമയോടുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ ഒരു വ്യക്തിയോടുള്ള ബോധപൂർവമായ വെറുപ്പും രണ്ടാണെന്നും ഇത്തരം വേദികളിൽ മലയാള സിനിമയെ പ്രതിനിധീകരിക്കുന്ന കലാകാരനെ ആദരിക്കണമെന്നും ആ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം അടുത്ത പുതിയ മൂവി വിശേഷങ്ങളുമായി കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ചോരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജിമാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജിമാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജിമാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
4: പേജ് ലേണിംഗ് Prime Academy for General Education.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷി രാജചോനകിയാണ്. നമ്മുടെ ദിലീപിനെ നായകനാക്കി അരുൺ ഗോപി സംവിധാനം ചെയ്ത ബാജ്ര റിലീസ് ചെയ്ത് 3 വർഷങ്ങൾക്ക് ശേഷം ദീ ഇപ്പൊ ഒടിടിയിൽ റിലീസിന് ഒരുങ്ങാണ് അല്ലേ. ഈ മാസം എന്തായാലും സ്ട്രീമിംഗ് ആരംഭിക്കും. സ്ട്രീമിംഗ് തീയതി ഉടൻ തന്നെ പുറത്തുവിടുമെന്നും സിനിമയുടെ നിർമ്മാണ കമ്പനിയായ അജിത് വിനായക ഫിലിംസ് ആണ് ബാന്ദ്രയുടെ ഒടിടി റിലീസ് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. വമ്പൻ പ്രതീക്ഷയിലായിരുന്നു ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോ തെന്നിന്ത്യൻ സൂപ്പർ താരം തമന്നയും ഈ ഒരു സിനിമയിൽ നായകയായി എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കാണാൻ പറ്റാത്തവർക്ക് ഇനി എന്തായാലും കാണാം ഒടിടിയിൽ. യെസ്, എന്തായാലും ഈ ഒരു പുതിയ മൂവി വിശേഷങ്ങൾക്കിടയിൽ കേൾക്കാം ഒരുപടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങളും. യു ഗൈസ് ആർ ലിസണിംഗ് ടു വയറേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷി ദിരാജ് ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ്. യെസ്, അങ്ങനെ ദീ ആ ഒരു ചോദ്യം മിസ്സായവർക്കൊക്കെ വേണ്ടി ഞാൻ അഗെയിൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോ ഒന്നും കൂടി നോക്കാമല്ലേ ആ ഒരു ചോദ്യം എന്തായിരുന്നു എന്ന്. യെസ്, നമ്മുടെ ഇന്നത്തെ യസ്മസ് ചോദ്യം, വെള്ളത്തിൽ ജനനം വെള്ളം കൊണ്ട് തന്നെ മരണം, ആരാണ് ഞാൻ? വെള്ളത്തിൽ ജനനം വെള്ളം കൊണ്ട് തന്നെ മരണം, ആരാണ് ഞാൻ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ യസ്മസ് ചോദ്യം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072879909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒരുപിടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ തീരാറ്റ ചാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning Prime Academy for General Education.
3: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജിമാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജിമാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജിമാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ചാടകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സംസാരിച്ചിരുന്ന സ്റ്റുഡിയോ ക്ലോക്ക് നോക്കിയപ്പോ നാല് മണിയൊക്കെ ആയിട്ടുണ്ട്. ഒരു ചായയൊക്കെ കുടിക്കേണ്ട ഒരു സമയം ആകാറായി അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം പോയി ഒരു ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, ഇത്ര വലിയ തലവേദന ആയല്ലോ. കുറച്ചു നേരം പ്രിയപ്പെട്ടവരോടൊപ്പം കുറച്ചു നേരം സംസാരിച്ച് ഗോസിപ്സ് ഒക്കെ അടിച്ചിരിക്കുമ്പോൾ തന്നെ എന്തതില്ലാത്തൊരു ഉഷാറാണ്. എസ്പെഷ്യലി ഈ ഒരു ചായയൊക്കെ ഉണ്ടെങ്കിൽ തലവേദന പമ്പ അടക്കും എന്നാണല്ലോ പറയാറ്. സോ എത്ര വലിയ തിരക്കായാലും നമ്മൾക്ക് വേണ്ടി ഒരു കുറച്ച് സമയമെങ്കിലും മാറ്റിയേക്കാം. ലൈഫ് ഒന്നുള്ള എപ്പോഴും പറയുന്ന പോലെ എൻജോയ് ചെയ്യുക, എൻജോയ് എവറി ലിറ്റിൽ മൊമെന്റ്, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. നമുക്ക് എന്തായാലും നാളെ കൃത്യ സമയത്ത് കേട്ടുമുട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് തൽക്കാലം ഞാൻ ബൈ ബൈ പറയാണ്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചാടകി സൈനിങ് ഓഫ് നൗ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663 4154 8921 5273 72.
2: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: My Radio 90 FM.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറും സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്ര ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ്, അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്ര ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്ര ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: My Radio 90 FM.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
4: പേജ് ലേണിംഗ്, Prime Academy for General Education.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: My Radio 90 FM, 90 FM. Keterinya, kudu kudu.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning Prime Academy for General Education.
3: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജിമാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജിമാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജിമാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy 4 General Education.
3: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജിമാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജിമാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജിമാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
4: പേജ് ലേണിംഗ് Prime Academy for General Education.

ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.